ഗായകനെ ചാൾസ് തോമസ് സമഗ് നുവന്തിക സേന റത്ന്. ഈ പദരചനയെ പോൾ പ്രണാന്ത് പിയതുമാ. സംഗീതാധ്യക്ഷനെ സ്റ്റാൻലി പേരിസ്.

0: അപവിശ്വാസകരന അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി ഉപവാസ്യുത്തോസേക്ക, സ്വാമി ഉപവാസ്യുത്താനുസേക്ക, സ്വാമിനി ഉപവാസേ നവത വടിനസേക്ക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിക മരണയാത് ഉത്താനയാ സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാന തപയൊബട പുത കരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നട്ട് അപസുദുസാൻ വശിൻ സൽക്കീമകന അപ്യൊബട തുതിപുതമു ക്രിസ്തുൻ മഹാൻസിക ശ്രീ സർറേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശി നിക്സത് കരുണു ലബന ലെസ് അപി അവനത്വ ആയത് സിറ്റിമു സ്വാമിനി മുള്ളുവേ പെതൃ പവത്നാമബകേ ശുദ്ധ സ്വഭാവ സിഹിക്കല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ് സകല പൂജക പിരിശുദ്ധ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുന മാനവ ഉത്താനി ബലാപുരത്തെത്തുവ മീഗി അപകേ സഹോദര സഹോദരിയാന്ത് ഉപഗേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഉപഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തോൻ ഖന്ദവാഗത മേനവ് അപസ്യാലണ്ട ദയനുക്കം പാക്കല മേനവ് ഭാഗ്യവത് ദേമാതാവന കനിമര്യാവന്ത് ഭാഗ്യവത് അപോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഉപഗേ കമത്തെ ടുക്കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതുസദാ ജീവനേട്ട് സഹഭാഗി വീമട സുദുസാൻ കല മേനവ് തവത ഉൻഹാ സമഗ ഉപട പ്രശാന്ത് സാക്കിരിമട്ടത് ഉപഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഉപഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണുമേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ